അപ്പൊ എന്നെ ഈ ദിവസം ദിനമേത ജാതികൾ ഉത്തരായി മണ്ഡലയിൽ ഉത്തരായി വല്ല ജയഗ്രഹായി പ്രതിപൽ അഭിപടങ്ക മഹാജന സമ്പത്തിൽ ഉത്തരായി ഒക്ടോബർ മാസെ തുങ്ങിനി സെനസുറാതേക്കാൻ ഈ ദിവസം ദിനമേത ഉത്തരായി വല്ല പ്രതിപൽ അഭിപടക്കിയാൻ മഹാജന സമ്പത്ത് ക്യൂ ഇംഗ്ലീഷ് അക്ഷരേ വാസനവാൻ താങ്ക് ഹത്ത് പഹ ഹത്ത് ബിന്ദുവ ഹത്തര ബിന്ദുവ ക്യൂ ഹത്ത് പഹ ഹത്ത് ബിന്ദുവ ഹത്തര ബിന്ദുവ ഗോവിശേത യു ഇംഗ്ലീഷ് അക്ഷരേ വാസനവാൻ താങ്ക് ദാഹത്ര വിശിദേക്ക വിശിത്തുണത്തിയ യു ദാഹത്തര വിശിദേക്ക വിശിത്തുണത്തിയ മെഗാപവൽ ഉത്തരയെ എസ് ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്കി അങ്ക് പഹലവ് വാസനവാൻ താങ്ക് ഡെക്ക് ഹെട്ടത്തുണ ഹെട്ട ഹത്ത് സഹ ഹെത്തുണ എസ് ഇംഗ്ലീഷ് അക്ഷരയെ പ്രസാദാങ്കി അങ്ക് പഹലവ് വാസനവാൻ താങ്ക് ദിക്ക് ഹെട്ടത്തുണ ഹെട്ട ഹത്ത സഹ ഹെത്തുണ ധന നിദാനേ എൻ ഇംഗ്ലീഷ് അക്ഷരേ വാസനവാൻ താങ്ക് ദിക്ക് ഹത്തലിസ് ദിക്ക് ഹത്തലിസ് ഹത്ര സഹ ഹെത്തഹായ എൻ ദിക്ക് ഹത്തലിസ് ദിക്ക് ഹത്തലിസ് ഹത്ര സഹ ഹെത്തഹായ അന്താഹന ഉത്തരയെ മകര ലഗ്നേ വാസനവാൻ താങ്ക് ഹത്തര ദാസേ ഹത്തലിസ് തുണ സഹ ഹത്തലിസ് ഹായ മകര ലഗ്നേ ഹത്തര ദാസേ ഹത്തലിസ് തുണ ഹത്തലിസ് ഹായതമായി വാസനവാൻ താങ്ക് അത് സമ്പത്തിൽ ഉത്തരയ്യ അങ്ക് റട്ടാവ് ഹത്തര ബിന്ദുവ ബിന്ദുവ ഹത്തര ബിന്ദുവ ഹത്ത ബിന്ദുവ ഹത്തര ബിന്ദുവ ക്യൂ ഹത്തര ബിന്ദുവ ഫലവിന്യാങ്ക് ദേക്ക് ബിന്ദുവ ഹത്തര ബിന്ദുവ ദേവന്യാങ്ക് തുണ അവസാനായിട്ട് ഹത്ത ബിന്ദുവ ഹത്തര ബിന്ദുവ ക്യൂ എൻ എൽ ബി ജയലുത്തറയ്യേ ആർ ഇംഗ്ലീസ് അക്ഷരേ വാസനവാൻ താങ്ക് തുണ നവയ പഹ തുണ ആർ തുണ നവയ പഹ തുണ എൻ എൽ ബി സുബദാവസാക്കളുത്തറയ്യേ കന്യാ ലഗ്നേ വാസനവാൻ താങ്ക് വിസിനവയ തിസ് അട്ട സഹ പണാസെക്ക് കന്യാ ലഗ്നേ വിസിനവയ തിസ് അട്ട സഹ പണാസ് എക്ക് അതാ സുപ്രീത്യാഗി ഗണനാവാക്തിയനോ വെടിവെടിയൻ ജാതിക്ക ലുത്തറായി മണ്ഡലേ ലുത്തറായി പാത് മീരട്ടെ കാരണേ

0: ഭീതികുട പ്രദേശം നിവസിക്കുന്ന ദീസിന്റെ ബാവട്ട് വളാണ് ദൂഷണ മാർദ്ദൻ ഇക്കേറ്റ തുറത്തുള്ള ഭീതിമുട വെട്ടിലിയും സിദുക്കേണ്ട അവസ്ഥാവെ പോലീസ് ധാരി തൊട്ടു എക്സക്കാറുവെക്കു പോലീസ് എതിർത്തിട്ട് വെടിതബി മക്സിദുക്കരത്തിമനവ എഹതി പോലീസ് എല്ലക്കല് പ്രതിപ്രഹാരക്കെൻ എക്സക്കാറുവെക്കു തോലബായത്തിബായി പോലീസ് പവസാണി എഹസിറ്റ് തവത് സെക്കാറുവെക്കു അത്തരംകൂട്ട് കരുണ തവത് സെക്കാറുവെക്കു സിദ്ധിയൻ പശുപലാഘോസ്തിമനവ എമ ദിവസ പരീക്ഷാക്കിരിയമേതി മില്ലിമീറ്റർ നവ വർഗീയ പിസ്തോൽ അവ്യാഗ് എമ പത്തറും അടക് സഹിത മെഗസിനിയാഗ് റിവോൾവർ അവ്യാഗ് സഹ എമ പത്തറും ഹയാഗ് മില്ലിമീറ്റർ നവ മെഗസിനിയാഗ് ഹ പത്തറും ഹയാഗ് വിദേശീയ നിഷ്പാദിത് അദ്ബോംബ്യാഗ് വ്യാജ് അങ്കതഹാടു സഹിത യതുർപതിയാഗ് ഹ ത്രിരോധരത്യാഗ് പോലീസ് ഭാരേറ്റ് കരുണ തോല്ലബു സെക്കാറു ബലപിടിയ രോഹണട്ടായി എത്തുലത് കരത്തെ സെക്കറു വൺ ഔർത്തിസ് ദേഖഹ തിസ്തുനന വയസ്സുല പശുവന് മഹായതുരു പ്രദേശേ പതിഞ്ചു കരുവാൻ സിദ്ധി സംബന്ധേ വിമർശന ക്രിയാത്മകായി നിവാസ അർബുദേറ്റ് വിരോധ പലക്കര മിനിസ്പാലിന്റെ ദഹസ്കാനക പെരിസാഗ് വിരോധാവല നിരുത്തവിട ഹദിസി നിവാസ നീതി സംബന്ധ കിരീമറ്റ് സ്പാനിയ രാജ്യ അപോസത്വയതിമായി വാർത്താവാണ് കുലി നിവസ്യാസതഹ വെടിയാരക്ഷാവക്കില്ല സ്പാനിയപുര ഈയതിനേതി വിരോധതാ പയത്തുട മാഡ്രിഡ് വലൻസിയ ഹ ബാസിലോണ എത്തു നഗരവില് പിലപ്പാലി പലഹക് പമന പയത്തുടുമായി വിദിസ് ബാദിസ്ഥാൻ കലേ വിരോധതാ കരുവാൻ ഹ പോലീസ് അതർ ഗെട്ടും ദുഹട്ടകാത്ത ലഖണ്ഡ പ്രധാന പ്രവൃത്തി ദഹവൽദുലാട്ട്
1: സ്വാധീന പുവത് എസ്എൻ ഒബേ ജംഗമ ദുരകഥനേട്ട് ഗെൻവാ ഗനീമട്ട് ITN ന്യൂസ് അലേർട്ട്സ് സിംഗള സേവാവ സക്രിയ കരകാൻ
2: ബബിറ്റെല്ലാം ആർ ജെ ഹിസ്തരാക് ITN എസ് ലെസ് ടൈപ്പ് കര 2299 SMS കരാനേ